ஹே ஹாய் ஹலோ குட் குட் குட் மார்னிங் மை டியர் அண்ட் டியரஸ் பியூட்டிஃபுல் லிஸ்னர்ஸ் எஸ் இது மை ரீடியோ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ യെസ് സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണി അടിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് ജൂലൈ 7-ാം തീയതിയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ദിവസമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നൊരു ദിവസമാണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? മധുരം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നല്ലത് നടക്കുമ്പോൾ കുറച്ച് മധുരം കഴിക്കണമെന്നുള്ളൊരു ഒരു പരസ്യവാചകം നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് നല്ലത് നടന്നാലും നമ്മൾ മധുരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ചോക്ലേറ്റിനൊരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ, നമ്മുടെ ഒരു മൂഡൊക്കെ ഒന്ന് മാറ്റാനും അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ഹാപ്പി ഹോർമോൺസിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ചോക്ലേറ്റിന് ഭയങ്കര വലിയൊരു കഴിവുണ്ട്. എന്തായാലും ഹാപ്പി ചോക്ലേറ്റ് ഡേ. നമുക്ക് എന്തായാലും കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യെസ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഒരു ചെറിയ ചോക്ലേറ്റ് കിട്ടിയാൽ പോലും മനസ്സിലൊരു കുഞ്ഞു സന്തോഷം വിരിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ റെക്കോർഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ റെക്കോർഡിംഗ് ശരിയല്ലാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, എന്താണ് ശരിയാവാത്തതെന്ന്. അപ്പോൾ അതാണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എനിക്കൊരു ചോക്ലേറ്റ് എടുത്തു തന്നു, ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യപ്പെടാനും പറ്റുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാര്യം നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. ശരിക്കും അതുകൊണ്ട് തന്നെയാവാം ലോകമെമ്പാടുമുള്ള ചോക്ലേറ്റ് പ്രേമികൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ദിനമായിട്ട് ജൂലൈ 7 വേൾഡ് ചോക്ലേറ്റ് ഡേ ആയി മാറിയത്. ചോക്ലേറ്റ് എന്ന പേരിന് ഒരു രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ. പുരാതന നഹ്വത്തൽ ഭാഷയിലെ ഷൊക്കോലാക് എന്ന പദത്തിൽ നിന്നാണ് ചോക്ലേറ്റ് എന്ന വാക്കുണ്ടായതെന്നാണ് ചരിത്രം പറയുന്നത്. കാക്കോ വിത്തുകൾ കൊണ്ട് തയ്യാറാക്കിയിരുന്ന ഒരു കൈപ്പേറിയ പാനീയത്തിൽ നിന്നായിരുന്നു ആ ഒരു പേരിന്റെ ഉത്ഭവം. പിന്നീട് അതാണ് ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഈ മധുരത്തിന്റെ പേരായി മാറിയത് കേട്ടോ. ഇനിയും കുറച്ച് വിശേഷങ്ങളൊക്കെ ചോക്ലേറ്റിനെ കുറിച്ച് അറിയണം എന്നില്ലേ? സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ചെ മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ജൂലൈ 7 ചോക്ലേറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം എന്തുകൊണ്ടാണ് ജൂലൈ 7 നമ്മൾ സെലക്ട് ചെയ്തത്? ഏകദേശം 1550 ചോക്ലേറ്റ് യൂറോപ്പിലെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം ആഘോഷിക്കുന്നതെന്നാണ് പൊതുവേ വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് ചോക്ലേറ്റ് വെറും ഒരു മധുരപലഹാരം മാത്രമല്ല, സന്തോഷം പങ്കിടാനും സ്നേഹം അറിയിക്കാനും ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വിരിക്കാനുമുള്ള ഒരു ചെറിയ മധുര സമ്മാനം കൂടിയാണ് കേട്ടോ അത്. ഒരു ചെറിയ ചോക്ലേറ്റ് പോലും ചിലപ്പോൾ വലിയ സന്തോഷത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് വാങ്ങിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് സമ്മാനിക്കൂ. കാരണം ജീവിതം കുറച്ചുകൂടി മധുരകരമാക്കാനായിട്ട് ചിലപ്പോൾ ഒരു ചെറിയ ചോക്ലേറ്റ് മതി കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വേൾഡ് ചോക്ലേറ്റ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് തിരിച്ചുവരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇത് മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ് നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ SMS ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, ചോദ്യം പിടിച്ചോളൂ. വാട്ട് പാർട്ട് ഓഫ് കൊക്ക ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ്? ഐ റിപ്പീറ്റ്, വാട്ട് പാർട്ട് ഓഫ് കൊക്ക ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ചിന്നുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിന്നുവിൻ്റെ അനീത്തിക്കുട്ടിയായിട്ടുള്ള പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ പൊന്നുകുട്ടി വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവീശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. എന്തായാലും വൺസ് അഗെയിൻ പൊന്നു വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന ലിസ്ണേഴ്സിൻ്റെ പേരിലും ഒരുപാട് സന്തോഷവും ഒരുപാട് ആശംസകളും ഒരുപാട് ബ്ലെസ്സിങ്സും ഞാൻ പാസ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. യെസ് പുറത്ത് നല്ലൊരു ക്ലൈമറ്റ് ആണല്ലേ, നല്ല തണുപ്പ് മഴ വെയില്, തണുപ്പ് മഴ വെയില്, ചില ദിവസങ്ങളിൽ നല്ല വെയില്, അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു. മഴ പെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ജനൽ തുറക്കുമോ, അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കുമോ, അതോ ഇനിയിപ്പോൾ ഫോണിലെ സ്റ്റാറ്റസിൽ റെയിൻ വൈബ്സ് എന്നിടുമോ? സത്യത്തിൽ മഴ വെറുമൊരു കാലാവസ്ഥയല്ല, അതൊരു വികാരമാണ്. നമ്മുടെ കേരളത്തിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം സജീവമാകുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. അറബിക്കടലിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് പശ്ചിമഘട്ടത്തിൽ തട്ടുമ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് എല്ലാവരും പഠിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ മഴ ആസ്വദിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഇടിമിന്നലുള്ള സമയത്ത് മരച്ചുവട്ടിലും തുറന്ന സ്ഥലങ്ങളിലും നിൽക്കാതിരിക്കുക. മാത്രമല്ല ഇന്ന് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടറാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. മൊബൈൽ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയും ചെയ്യണം കേട്ടോ. മഴ നമുക്ക് സന്തോഷം തരട്ടെ, പക്ഷേ അശ്രദ്ധ ഒരിക്കലും അപകടമാവരുത്. തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

0: நீ போடி, நான் வரேன்.
1: திரும்பி வர காட்டு மல்லி.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മീറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. മഴ പെയ്യുമ്പോൾ ചായയും പരിപ്പുടയും ഓർഡർ ചെയ്യാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലേ, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. പക്ഷെ മഴക്കാലത്ട് ശരീരത്തിന് ഏറ്റവും ആവശ്യം പ്രതിരോധ ശേഷിയാണ് കേട്ടോ. മഴക്കാലത്ത് വൈറൽ പനിയും ജലമാലിന്യ രോഗങ്ങളും കൂടുതലായിട്ട് കാണപ്പെടും. അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ മഴയിൽ നനഞ്ഞാൽ കഴിയുന്നതും വേഗം വസ്ത്രം മാറാനും ശ്രദ്ധിക്കണം. പിന്നെ കൂടാ അത് വീട്ടിൽ മറന്നിട്ട് മഴയെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. മഴയെ സ്നേഹിക്കാം, പക്ഷേ ആരോഗ്യം അതിലും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നൊരു ഫാക്ടറാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കുടയൊക്കെ എടുത്ത് പുറത്തുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഓടിയുക. നല്ല ചൂടുവെള്ളം തന്നെ കുടിക്കണം കേട്ടോ. ചൂടുവെള്ളം കുടിച്ചാൽ അഭിമാനക്ഷതം ഏക്കുമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഒന്നുമില്ല, നമ്മുടെ ആരോഗ്യമാണ് വലുത്, അതിനുശേഷമാണ് അഭിമാനവും അഭിമാനക്ഷതവും ഒക്കെ. തിരിച്ചുവരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: അതിൽ കനവ അള്ളിക്കൊടി.

ഒരു മഴ പെയ്താൽ നമ്മുടെ റോഡുകൾ ചിലപ്പോൾ ചെറിയ നദികളായി മാറും അല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഈ മഴയൊക്കെ അങ്ങ് വന്നു കഴിഞ്ഞാണ്ടല്ലോ ബൈക്കിൽ വെള്ളം തെറിപ്പിച്ചു പോകുന്ന ചില റേസ് ഡ്രൈവർമാരും ഇറങ്ങും. പക്ഷെ മഴക്കാലത്ത് റോഡുകൾ വഴുക്കലുള്ളതായിരിക്കും, ബ്രേക്കിംഗ് ദൂരം കൂടും. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കുക, ഹെൽമെറ്റ് ധരിക്കുക, ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. കൂടാതെ വെള്ളക്കെട്ടുകളിലൂടെ നടക്കുമ്പോൾ തുറന്ന മാൻഹോളുകളും വൈദ്യുത അപകടങ്ങളും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പരിചയമില്ലാത്ത വെള്ളക്കെട്ടിലൂടെ നടക്കാതിരിക്കുന്നതാണ് സുരക്ഷ. മഴക്കാലത്ത് ഏറ്റവും വലിയ സ്റ്റൈൽ സുരക്ഷിതമായി വീട്ടിലെത്തുന്നതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

ലിസണേഴ്സിനോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ സൂര്യന്റെ ചൂടിൽ കടലിലെയും നദികളിലെയും വെള്ളം നീരാവി ആവുന്നുണ്ട്. അത് മുകളിലേക്ക് ഉയർന്ന് മേഘങ്ങളാകുന്നു. മേഘങ്ങളിലെ ജലത്തുള്ളികൾ ഭാരമേറിയാൽ അവ ഭൂമിയിലേക്ക് മഴയായി പെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ ജലചക്രം, അതായത് വാട്ടർ സൈക്കിൾ എന്നാണ് പറയുന്നത് കേട്ടോ. മഴയില്ലെങ്കിൽ കുടിവെള്ളമില്ല, കൃഷിയില്ല, വൈദ്യുതി കുറയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മഴ വെറും റൊമാൻസിനുള്ള പശ്ചാത്തല സംഗീതമല്ല, ഭൂമിയുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള പ്രകൃതിയുടെ ഏറ്റവും വലിയ സമ്മാനമാണ്. പക്ഷേ ചില സമയത്ത് ഈ സമ്മാനം ഒരു വില്ലനായിട്ടും പ്രവർത്തിക്കാറുണ്ട്. അത് നമ്മുടെ കയ്യിലിരിപ്പ് പോലെയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും മഴയൊക്കെ വരെയാണ് സേഫ് ആയിട്ടിരിക്കുകയാണ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മുടെ ഭൂമിയുടെ ഒരു ഇക്വിലിബ്രിയം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അതൊക്കെ അത്യാവശ്യമാണ്. തിരിച്ചുവരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

മഴ പെയ്യുമ്പോൾ ജനലിനരികിൽ ഇരുന്ന് ചായ കുടിക്കുന്നത് മനോഹരമാണ്, പക്ഷേ മഴവെള്ളം പാഴാക്കാതിരിക്കുന്നത് അത്ര തന്നെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷേ മീറ. വീട്ടിൽ കഴിയുമെങ്കിൽ മഴവെള്ള സംഭരണം ചെയ്യൂട്ടോ. ഒരു ചെറിയ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സംവിധാനം പോലും ഭാവിയിൽ വലിയൊരു ജലക്ഷാമത്തിന് പരിഹാരമാകും. മഴ പെയ്യുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിലേക്കോ ഓടയിലേക്കോ വലിച്ചെറിയാതിരിക്കാനും ശ്രദ്ധിക്കാട്ടോ. അതാണ് വെള്ളക്കെട്ടിനും പ്രളയത്തിനും ഒരു പ്രധാന കാരണം. അപ്പോൾ മഴയെ സ്നേഹിക്കാം, പ്രകൃതിയെ സംരക്ഷിക്കാം. കാരണം ഇന്ന് പെയ്യുന്ന ഓരോ മഴത്തുള്ളിയും നാളത്തെ ജീവിതത്തിന്റെ പ്രതീക്ഷയാണ്. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് വെളിയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് പാവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനോട് ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. സോ SMS ക്വസ്റ്റ് എന്താ, പിടിച്ചോളൂ. വാട്ട് പാർട്ട് ഓഫ് കൊക്ക ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ്? ഐ റിപ്പീറ്റ്, വാട്ട് പാർട്ട് ഓഫ് കൊക്ക ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഇപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഓ ദേഖോ ഹോ ഗയാ ഫേർ, ഖേൽ ഹോ ഗയാ ശുരു, ദേഖോ കിതനെ ജാ രഹേ ഹൈ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ട് കൂടാനായിട്ട് കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ പ്രസന്റ് ആയിരുന്നു. യെസ് നമ്മുടെ പീഡിക ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യം, ഇന്ന് July 7th വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ്, ചോക്ലേറ്റിൻ്റെ യഥാർത്ഥ മധുരം അതിൻ്റെ രുചിയിൽ മാത്രമല്ല കേട്ടോ, അത് പങ്കുവെക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിലുമാണ്. ഒരാൾക്കൊരു ചോക്ലേറ്റ് സമ്മാനിക്കുന്നത് ചിലപ്പോൾ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളാണ് എന്ന് വാക്കുകളില്ലാതെ പറയുന്നത് പോലെയാട്ടോ. ഈ വേൾഡ് ചോക്ലേറ്റ് ഡേയിൽ നിങ്ങളുടെ ജീവിതത്തിന് മധുരം പകരുന്ന ആളുകളെ ഒന്ന് ഓർക്കൂ. കഴിയുമെങ്കിൽ അവർക്കൊരു ചോക്ലേറ്റ് സമ്മാനിക്കൂ. കാരണം ചെറിയൊരു മധുരം പോലും ഒരു ദിവസത്തെ മനോഹരമായ ഓർമ്മയാക്കി മാറ്റാൻ കഴിയും കേട്ടോ. ഇനി മധുരം നിറഞ്ഞ പാട്ടുകളുമായി വീണ്ടും നാളെ കേട്ടുമുട്ടാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് ബെൽ.

ഇരിക്കുകയാണ് എല്ലാവരും. നമ്മുടെ ലൈഫിൽ ഓരോ മൊമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളല്ലേ നടക്കുക. ചില സമയത്ത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന നിമിഷങ്ങളായിരിക്കും, ചില സമയത്ത് വളരെ സന്തോഷമുള്ള സമയമായിരിക്കും, ചില സമയത്ത് നല്ല പീസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളായിരിക്കും. ഏതൊരു സമയമാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് സന്തോഷമാണോ സങ്കടമാണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രം. എന്താ ഞാനിങ്ങനെ പറഞ്ഞേന്നല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലവ് ചിക്കാണ്. കൂടെ കേട്ടിറങ്ങി കൂട്ടുകൂടാൻ ഞാൻ നിങ്ങൾ

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ലൈഫിന്റെ കാര്യമായിരുന്നു. ലൈഫിലെ ഓരോ മൊമെന്റ്സും എങ്ങനെ വേണം, എങ്ങനെ തള്ളി നീക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഈ ഒരു നിമിഷം സന്തോഷമായിട്ട് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം. സങ്കടപ്പെട്ടിരിക്കാനായിട്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്കുണ്ടാവും. ടെൻഷൻ അടിക്കാനാണെങ്കിലും ആലോചിച്ച് ഇങ്ങനെ കൂട്ടാനാണെങ്കിലും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാവും. എന്നാൽ അതിൻ്റെയൊക്കെ ഇടയിൽ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരർത്ഥമൊക്കെ ഉണ്ടാവുന്നത്. സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് കാര്യം വേറെ ഒന്നുമല്ല, ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അത് എവിടുന്ന് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരുടെ ഒരൊറ്റാളും ഉണ്ടാവില്ല. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS question. ചോക്ലേറ്റിനെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊക്കോന്റെ ഏത് പാർട്ടാണ് എന്നുള്ളതാണ് കേട്ടോ ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് കൊക്കോ ഈസ് യൂസ് ടു മേക്ക് ചോക്ലേറ്റ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവർക്ക് അടിപൊളി സമ്മാനമാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്ത് വേണം, വേഗം തന്നെ ഫോൺ എടുക്കുക, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റായിട്ട് ഉത്തരം അയക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ക്യൂവിലുള്ള അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലവ് ജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ഇന്ന് വേൾഡ് ചോക്ലേറ്റ് ഡേ ആണ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒന്നാണ്. ഡെയിലി ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ പല്ല് കേടാവും, തടി കൂടും, ഷുഗർ വരും, അങ്ങനെ അങ്ങനെ കുറേ പല്ലവികൾ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് എത്രമാത്രം ബെനിഫിഷ്യലാണ്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ചോക്ലേറ്റ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള കൊക്കോയിൽ ഫിനോളിക് കോമ്പൗണ്ട്സ് കുറേ അധികം അടങ്ങിയിട്ടുണ്ടെന്നും അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. ഗുഡ് ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മളപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചോക്ലേറ്റിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടായിരുന്നു. വളരെയധികം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ചോക്ലേറ്റ്. 70-85% വരെ കൊക്കോ അടങ്ങിയിട്ടുള്ള 100 gram ചോക്ലേറ്റ് ബാറിൽ ഫൈബറും അയണും മാഗ്നീഷ്യം കോപ്പർ മാംഗനീസ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ പൊട്ടാസ്യം ഫോസ്ഫറസ് സിങ്ക് സെലീനിയം ഇതൊക്കെ ഉണ്ട്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോണോസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡുകളും ഡാർക്ക് ചോക്ലേറ്റിൽ കുറേ അധികം ഉണ്ട് അത്ര. സിങ്കിൻ്റെ ഏറ്റവും വലിയൊരു സ്രോതസ്സാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ എന്നേ തെളിയിച്ചിട്ടുള്ള കാര്യമാണെന്നറിയോ. അതുമാത്രമല്ല, നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനാണെങ്കിലും ചോക്ലേറ്റ് ബെസ്റ്റാണ്. ബ്ലഡ് സർക്കുലേഷനും ബി പി ഒക്കെ നോർമലായാൽ തന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസിൻ്റെ തോത് നന്നായി ഒന്ന് കുറയൂ അല്ലേ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചോക്ലേറ്റിന്റെ വിശേഷങ്ങളായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നമ്മുടെയൊക്കെ ബ്ലഡിലെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ചോക്ലേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹത്തെ പേടിച്ചിട്ട് നമ്മൾ ചോക്ലേറ്റിനോട് നോ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നീ ചിന്തിക്കേണ്ട കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള ഫ്ലേവനോയിഡ് എന്നറിയപ്പെടുന്ന ആന്റി ഓക്സിഡന്റുകൾ പ്രമേഹം വരുന്നത് നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിലെ ഫ്ലേവനോയിൽ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് കൂട്ടുകയും ഇൻസുലിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെയിറ്റ് കൂടുന്നുള്ള ഭയം കൊണ്ട് ചോക്ലേറ്റ് ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ഡാർക്ക് ചോക്ലേറ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരഭാരം ഒരു പരിധി വരെ കുറയ്ക്കാനാവും അത്രേ. ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയുകയും മറ്റു മധുരോ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നത് കുറയുകയും ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി ശരീരഭാരം കുറയാനായിട്ട് ഇടവയ്ക്കും. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിന് ഇതിലും കൂടുതലായിട്ട് ചോക്ലേറ്റിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞുതരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: நோக்கு வெள்ளி கிண்ணம் துள்ளி துளும்பு செயல.
1: Once again, welcome back to the show Magic Logic. Good evening, NRJ Anjali Anitam. നമ്മള് ഓരോ സാരി വെയർ ചെയ്യുമ്പോഴും അതിന് മാച്ചിങ് ആയിട്ട് ബ്ലൗസ് സെറ്റ് ചെയ്യുന്നതില് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഓരോ ടൈപ്പ് സാരിക്കും ഓരോ കൈൻഡ് ഓഫ് ബ്ലൗസസ് ആണ് മാച്ചിങ് ആയിട്ട് വരിക. അങ്ങനെ അത്രയും മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസസ് വെയർ ചെയ്യുമ്പോഴാണ് ആ ഒരു സാരിയുടെ ഭംഗി നമുക്ക് എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായാലും പറ്റുള്ളൂ. സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെയറിങ് ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെയറിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ വെയർ ചെയ്യുന്ന ബ്ലൗസിന്റെ കാര്യത്തിലും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് ഏതാണെന്നല്ലേ, ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടിറങ്ങി കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലർജി. കൂടെ ഞാൻ ആർജി അഞ്ജലി ആണ് കേട്ടോ. കാഞ്ചീപുരം സാരിക്ക് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ചെറിയ പഫ് സ്ലീവ് ഉള്ള എൽബോ സ്ലീവ് വരെയുള്ള ബ്ലൗസ് ആണ് ബെസ്റ്റ്. പ്യുർ കോട്ടൺ സാരിയാണ് നമ്മൾ വെയർ ചെയ്യുന്നതെന്നെങ്കിൽ അതിന് ഏറ്റവും മാച്ചിങ് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. ഓർഗൻസ സാരി ആണെന്നുണ്ടെങ്കിൽ പഫ് വെച്ചിട്ടുള്ള ഫുൾ സ്ലീവ് ബ്ലൗസ് ആണ്, നല്ലൊരു എടുപ്പ് തരാം. ടിഷ്യൂ സാരീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ചോയ്സ് സ്ലീവ്ലെസ് ബ്ലൗസ് ആണ്. ഇതുപോലെ തന്നെ മറ്റു സാരികളുടെ കേസും നമുക്ക് അറിയാനായിട്ട് ബാക്കിയുണ്ട്. ജസ്റ്റ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലർജി. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് കൈൻഡ് ഓഫ് സാരിക്ക് ഏത് ടൈപ്പ് ബ്ലൗസ് വെയർ ചെയ്താലാണ് ഭംഗി വരിക എന്നുള്ള കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ലിനൻ സാരിയാണ് നമ്മൾ വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മാച്ചിങ് ആയിട്ട് ഒരു ഭംഗി കാണിക്കുക ബോട്ടണിക് ബ്ലൗസാണ്. സിൽക്ക് സാരിയാണ് നമ്മൾ വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നോ നോക്കാനല്ല, വീനെക്കാണ് ബെസ്റ്റ് ഓപ്ഷൻ. നല്ല രീതിയിൽ പ്രിന്റൊക്കെ ഉള്ള സാരിയാണ് വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ട് വരാം സോളിഡ് കളറിലുള്ള ബ്ലൗസാണ്. അതേസമയം തന്നെ സോളിഡ് കളർ സാരിയാണ് പ്ലെയിൻ സാരി ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് ഏതെങ്കിലും നല്ല രീതിയിൽ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ബ്ലൗസാണ് ആപ്റ്റായിട്ട് വരിക. ഹാൻഡ്ലൂം കോട്ടൺ സാരി ഒക്കെയാണ് വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈ നെക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് കോളറിലുള്ള നെക്കാണ് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് വരിക. അപ്പോൾ ഇനി ഏത് കൈൻഡ് ഓഫ് സാരി വെയർ ചെയ്യുമ്പോഴും ബ്ലൗസ് ഏതാണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് മനസ്സിൽ വെക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി

ഡാർക്ക് ചോക്ലേറ്റിന്റെ ഗുണങ്ങൾ നമ്മൾ കുറേ ഇങ്ങനെ വാ തോരാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. ടുഡേ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ഈ ഡാർക്ക് ചോക്ലേറ്റിൽ 70% ആൻഡ് അബോ കൊക്കോ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണേ. അതുകൊണ്ട് തന്നെ നല്ല കയ്പ്പായിരിക്കും കേട്ടോ. ഈ സംഭവം നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊക്കോ പൗഡറിൽ അല്പം നെയ്യും, നെയ്യിന് പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല, കൂടെ തന്നെ ആവശ്യത്തിനുള്ള മധുരം, അതായത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് ചോക്ലേറ്റ് മൗൾഡിൽ ഒഴിച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഹെൽത്തിന് അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very good afternoon, dear listeners. Kate Odrigan, the Magic Logi. Kude Kate Arnia Kote Udan and RG Angel Yanato. So, number in the SMS just need to write to Mutra Mike the correct video in the Avaka Vendita in the show them repeat Yanana Yamandalaga. In the World Chocolate Day, I do under the name Chocolate Might Release the Shade Rather than number show them. Which part of cocoa is used to make chocolate? കൊക്കോയിൻ്റെ ഏത് പാർട്ടാണ് ചോക്ലേറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നായിരുന്നു അല്ലേ ചോദ്യം. ചോദ്യത്തിന് ഉത്തരം അയക്കാത്തവർ വേഗം തന്നെ ഉത്തരം അയക്കുക. അയക്കാനായിട്ട് എന്ത് വേണം? നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റായിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള കുറേ സമ്മാനങ്ങളാണ്. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. അയക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ക്യൂവിലുള്ള കുറച്ച് സ്വീറ്റ് സോങ്സ് ഒക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടിറങ്ങി കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ചോക്ലേറ്റ് ഡേ ആണ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് ആയിട്ടുള്ള ഒന്നാണല്ലേ. അതുപോലെ എല്ലാവരുടെ ലൈഫിലും സ്വീറ്റ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ഹാപ്പിനെസ് ഉണ്ടാവണം അല്ലേ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് മറ്റുള്ളവർക്കും ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അത്രേ. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു ഹോപ്പിൽ ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. Only on my radio 9 FM. Keterinya kutugudam.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടെ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് നിരച്ചാരകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യ കൃത്യ സമയത്ത് തന്നേ ഏതൊക്കെയാണ് പരിപാടീസ് എല്ലാവരോട് ഉഷാറായിട്ടിരിക്കല്ലേ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം, ആ ഒരു ചോദ്യത്തിന് ഒട്ടുമിക്കവരുടെ ഉത്തരം ഒന്ന് തന്നെയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു, എന്തായാലും നിങ്ങളുടെ അടുത്തും അതെന്തായാലും ചോദിക്കാം എന്ന് വിചാരിച്ചു. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം എന്താണ്. ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടല്ലേ, പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞൊരു ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാപ്പിനെസ്സും വിജയവും ആണ്, എന്റെ ലൈഫ് സക്സസ്ഫുൾ ലൈഫ് ആകണം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പൊ ആലോചിക്കുകയായിരുന്നു, യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പണവും പ്രശസ്തിയും മാത്രമല്ലേ, നമ്മുടെ കഴിവും കഠിനാധ്വാനവും സത്യസന്ധതയും ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നേറുന്നതാണ് യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ. ലൈഫിൽ പരാജയങ്ങളും നിരാശകളും നേരിടേണ്ടിയൊക്കെ വരും, പക്ഷേ അതൊന്നും അവസാനമല്ലല്ലേ. എല്ലാം ഓരോന്നിന്റെ പുതിയ പുതിയ തുടക്കങ്ങളാണ്, ഓരോ ദിവസം പുതിയ പുതിയ ചാപ്റ്റേഴ്സ് ആണ്, പുതിയ കാര്യങ്ങളാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്. സോ എന്തായാലും അതിനെയൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ ഈ പാട്ടുവെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സക്സസ്ഫുൾ ലൈഫിനെ കുറിച്ചിട്ടാണല്ലേ. ഈ സക്സസ്ഫുൾ ലൈഫ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിൽ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ പലർക്കും ഇല്ലാത്ത, എസ്പെഷ്യലി എനിക്കൊന്നും തീരില്ലാത്തൊരു കാര്യം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷമയാണ് കേട്ടോ. തുടർച്ചയായ പരിശ്രമം, ഏതൊരു കാര്യത്തിലും പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു ലക്ഷ്യം നിഷ്പ്രയാസം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പറയാനെല്ലാം സുഖമാണ്, അതൊക്കെ നേടിയെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾക്ക് വേണ്ടിയുള്ളൊരു കാര്യമാണല്ലോ എന്ന് ആലോചിച്ച് അതിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെടണം അല്ലേ. കഷ്ടപ്പെടാതെ ഒന്നും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. എല്ലാം നമ്മളിലേക്ക് വരണം എന്ന് ആലോചിച്ച് ആഗ്രഹിച്ച് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കലേ ഉണ്ടാകുള്ളൂ. ചിലത് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി പണിയെടുക്കേണ്ടടുത്ത് കിളച്ചാലല്ലേ നമ്മൾക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റൂ എന്നൊക്കെ പറയും പോലെയാണ്. സോ വർക്ക് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂട ലഞ്ച് ബ്രേക്കിൽ അർഷേദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: King Khan, yo, honey singer.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് ഗുഡ് ഗുഡ് ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശാനകിയാണ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. യെസ്, അങ്ങനെ സമ്മാനത്തിനായിട്ടുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് പ്രേമികൾക്കുള്ളതാണ്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം, വാട്ട് പാർട്ട് ഓഫ് കുക്ക് ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ്? വാട്ട് പാർട്ട് ഓഫ് കുക്ക് ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ്? സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ സിനിമാ പെട്ടിയിൽ നിന്ന് ഇന്ന് പറയുന്ന മൂവി, പൊട്ടിക്കുന്ന ഒരു മൂവി ഏതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാള ബ്ലാക്ക് കോമഡി ത്രില്ലർ ചിത്രമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഒരു അഭിഭാഷകനായ മുകുന്ദൻ ഉണ്ണി എന്ന കഥാപാത്രം വിജയത്തിനെ ഏത് വഴിയും സ്വീകരിക്കാൻ തയ്യാറായ ഒരാള്. സമൂഹം വിജയത്തെ മാത്രം ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ ധാർമ്മികതയെ മാറ്റി നിർത്തുന്ന, സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ അദ്ദേഹം നടത്തുന്ന കണക്കുകൂട്ടിയ നീക്കങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഈ മുകുന്ദൻ എന്ന് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ആ ഒരു മൂവി എന്ന്. യെസ്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, ആ ഒരു മൂവിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ മൊത്തം പറയുന്നത് ഒരു കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെയാണല്ലേ. എന്തായാലും അങ്ങനെ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തന്ത്രങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. തന്ത്രങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുകൂട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതോ മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നേടിയിട്ടുണ്ട്. ചിരിക്കുകയും ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച സിനിമാ അനുഭവമാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് നൽകുന്നത്. യെസ്, അപ്പൊ എന്തായാലും ആ ഒരു സിനിമയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. കഥയിലേക്കൊക്കെ വരാം. അതിന് മുൻപ് നമ്മുടെ ഒരു യാത്രയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേം ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ള

ജലതീർത്ഥം സൂര്യനാളം ഒരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് ആ ഒരു സിനിമയിലെ കഥയിലേക്ക് വരുമ്പോ ആ ഒരു സിനിമയിലെ പേരിലുള്ള മുകുന്ദനുണ്ണി, ആ മുകുന്ദനുണ്ണിയുടെ കഥയാണല്ലോ ഈ ഒരു സിനിമയിൽ ഉടനീളം പറയുന്നത്. ഒരു ജൂനിയർ അഭിഭാഷകൻ, വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ വിജയമോ സാമ്പത്തിക സുരക്ഷയോ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ സമൂഹം വിജയിച്ചവരെയാണ് ആദരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം എന്ത് വില കൊടുത്തും വിജയിക്കണമെന്ന് തീരുമാനിക്കുകയാണല്ലേ. അവിടെ നിന്നാണ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു മനുഷ്യന്റെ ചിന്ത ഇങ്ങനെയൊക്കെ മാറുമോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു. അതായത് ഈ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരെ വരെ ചതിക്കുന്ന ഒരു സ്വഭാവമായി മാറുന്നതും അങ്ങനെ കണ്ണിച്ചോരെ ഇല്ലാതെ പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇങ്ങനെയും ആൾക്കാരുണ്ടോ നമ്മുടെ ചുറ്റും, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന ഒരുപാട് ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ. എന്തായാലും ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിൽ നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ആകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ശാനകിയാണ് യെസ് അങ്ങനെ നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് ആ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ മുകുന്ദനുണ്ണി തന്റെ ബുദ്ധിയും കപടതയും ഉപയോഗിച്ച് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുകയാണല്ലേ, എല്ലാ കുരുക്കുകളും അഴിക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്ത കുറ്റങ്ങൾക്കൊന്നും ശിക്ഷ ലഭിക്കാതെ കൂടുതൽ വിജയവും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടവും സ്വന്തമാക്കി സമൂഹത്തിൽ അംഗീകാരം നേടുന്നുണ്ട്. സാധാരണ സിനിമകളിൽ കാണുന്നത് പോലെ കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്ന അവസാനമല്ല ഈ ഒരു സിനിമയിൽ, പകരം വിജയത്തിനായി എന്തും ചെയ്യുന്ന ഒരാളുടെ ഉയർച്ചയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതാണ് ഈ ഒരു സിനിമയിലെ കുറച്ചും കൂടി വ്യത്യസ്തമായി നിർത്തുന്നത് അല്ലേ. ആൻഡ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ സിനിമ വിജയിക്കാൻ തെറ്റായ വഴികൾ സ്വീകരിക്കണം എന്ന് പറയുന്നില്ല, മറിച്ച് വിജയത്തെ മാത്രം വിലമതിക്കുന്ന സമൂഹത്തെയും ധാർമ്മികതയേക്കാൾ പണത്തിനും സ്ഥാനത്തിനും പ്രാധാന്യം നൽകുന്ന മനോഭാവത്തെയും ശക്തമായി വിമർശിക്കുകയാണ്. ലക്ഷ്യം നേടാൻ മൂല്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ വ്യക്തിയും സമൂഹവും എങ്ങനെ മാറിപ്പോക്കുമെന്നാണ് ഈ ഒരു സിനിമയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷവും അടുത്ത മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 എഫ്എം കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ

ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ. லஞ்ச் பிரேக்கில் ராஜசானகியோட நிகழ்ச்சி கூடியுள்ளது. நீங்க அறிஞ்சோ எந்தாடு தலை 38 வருஷங்களுக்கு சேஷம் அபிநய ரங்கத்தேக்கு திரைச்செத்தியத்தின் பின்னாலே சந்தோஷம் பங்குவச்சிருக்கையான நடி லிசி. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു പരസ്യത്തിന്റെ ചിത്രത്തിലൂടെയാണ് ലിസി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് അല്ലേ. ഇതാണ് 38 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇനി സിനിമാ രംഗത്ത് വരൂ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും ആണ്. സോ അങ്ങനെ വരാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ പഴയകാല ലിസിയെ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്തിലാണ്, ഇപ്പോഴേ ആ ഒരു സന്തോഷത്തിലാണ്. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയകാല സിനിമകളെ കുറിച്ച് പറയുമ്പോൾ പഴയ കാലത്ത് ചില നടിമാര് ഇപ്പോ ബിഗ് സ്ക്രീനിലൊന്നും കാണാനില്ലല്ലേ, ഇങ്ങനെ വീണ്ടും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന നടിമാരോ നടന്മാരോ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ നിങ്ങളുടെ മനസ്സിലും ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും. അതെന്തായാലും ആരാണ്, ഏതാണ്, എന്താണ്, ഏതൊക്കെ നമുക്ക് നോക്കാം. ഒപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി നമ്മുടെ ഈ ഒരു യാത്രയിൽ ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം ആ മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നമ്മുടെ ചാക്കോച്ചന്റെ ഉന്മാദം. ഇതെന്താണ്? ഇതായിരിക്കുള്ളു വേറൊന്നല്ല പറയാം. അതിനു മുൻപ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ചാക്കോച്ചനും ലിജോ മോൾ ജോസും മാധ്യമമായി ഒന്നിക്കുന്ന ഉന്മാദം ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലെ ഫയൽ കുമ്പാരങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന നമ്മുടെ ചാക്കോച്ചന്റെ കഥാപാത്രമാണല്ലേ പോസ്റ്ററിലുള്ളത്. മലയാളി പ്രേക്ഷകർക്ക് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പനോരമ സ്റ്റുഡിയോസിന്റെ മലയാളത്തിലെ 3 നിർമ്മാണ സംരംഭമായി ഉന്മാദം മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയരായ എഡിറ്റർമാരിൽ ഒരാളായ കിരൺ ദാസും ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഗംഭീര പ്രതീക്ഷയാണ്. ആൻഡ് ഈ ഒരു സിനിമയുടെ കഥയിലേക്കൊക്കെ വരുമ്പോൾ, ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. റിലീസായിട്ടില്ലേ, ഇതിന് മാത്രം എന്താ കഥ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. പറയാനായിട്ടുണ്ട്, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്കുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഉന്മാദൻ സിനിമയെ കുറിച്ച് പറയുമ്പോ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ, അമാനുഷിക സ്വഭാവമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന, കാലങ്ങളായി തെളിയിക്കപ്പെടാത്തൊരു കേസ് പുനരന്വേഷിക്കുന്നതും അന്വേഷണം പുരോഗമിക്കും തോറും നിഗൂഢതകൾ വർദ്ധിക്കുന്നതുമാണ് സിനിമയില് പറയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ദേശീയ പുരസ്കാര ജേതാവായ ഷാഹി കബീർ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം നമ്മുടെ ചാക്കോച്ചനുമായി വീണ്ടും ഒന്നിക്കുന്നത് ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ ഈ ഒരു സിനിമയില്. അതുപോലെ വൻ താരനിരയാണ് ഈ ഒരു സിനിമയിലുള്ളത്. പിന്നെ ടി സീരീസും പനോർമ സ്റ്റുഡിയോസും സംയുക്തമായി അവതരിപ്പിക്കുന്ന ചിത്രം, പിന്നെ മികച്ച എഡിറ്റർക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇഷ്ക് എന്ന ചിത്രത്തിലൂടെ കരസ്ഥമാക്കിയ കിരൺ ദാസ്, തൊണ്ടി മുതലും ദൃക്സാക്ഷികളും, ജോർജി മൂത്തോൻ, രോമാഞ്ചം, റോഷാക്ക് ജോസഫ്, അങ്ങനെ മലയാളത്തിലെ ശ്രദ്ധേയമായ നിരവധി ചിത്രങ്ങളുടെ എഡിറ്റിംഗ് നിർവഹിച്ച എഡിറ്റേഴ്സ്, അങ്ങനെ ഓരോന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ആകാംക്ഷ നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഏതായാലും ആ ഒരു പ്രതീക്ഷയൊന്നും ഈ ഒരു സിനിമയിൽ വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ഷാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അകൃതി, നമ്മുടെ ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി, മറന്നവർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പൊടി തട്ടിയെടുക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം, വാട്ട് പാർട്ട് ഓഫ് കൊക്ക ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ്? വാട്ട് പാർട്ട് ഓഫ് കൊക്ക ഈസ് യൂസ്ഡ് ഫോർ ചോക്ലേറ്റ്? സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ഷാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഹർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, എങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആ ഒരു സമയമാകാറായി. സോ ഇന്ന് പോകുന്നതിന് മുൻപ് എൻ്റെ ലിസണേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ സംടൈംസ് ലൈക്ക് ഒരു മത്സരം പോലെയാണല്ലേ. ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെക്കാൾ മുന്നിലെത്തിയതായിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ എപ്പോഴൊരു കാര്യം മനസ്സിലോർക്കുക എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും യുണീക്കാണല്ലേ, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ എനിക്കുള്ളത് മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്നില്ല, മറ്റൊരാൾക്കുള്ളത് എനിക്ക് ഉണ്ടാകണമെന്നില്ല. സോ ഈ കമ്പാരിസൺ എപ്പോഴും നമ്മളെ തളർത്തുള്ളൂ അല്ലേ. യെസ്, അപ്പം എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

My Radio 90 FM. கேட்டறிஞர் கூட்டுக்கூடா.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்குடா சக்திவேல்.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

നമസ്കാരം തൃശ്ശൂർ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഇന്ന് ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം RJ അമൻ സഖ. ബേസിക്കലി ഞാനൊരു പാട്ടുകാരനാണ്. നിങ്ങൾ എൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സരിഗമപ്പ തമിഴ് മലയാളത്തിലൊക്കെ പാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധനുഷിൻ്റെ കുബേര എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആക്ച്വലി നിങ്ങൾ കേൾക്കാത്തതായിട്ടും പിന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം അങ്ങോട്ട് ഒറ്റയടിക്ക് പറഞ്ഞ അതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെടില്ലേ? ഏത്? അതന്നെ. അപ്പോൾ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ RJ അമൻ സഖാ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളുണ്ടാവില്ലേ? അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കൊരു കാര്യത്തിൽ ഒരു സക്സസ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേ ഡിസിപ്ലിൻ. മോട്ടിവേഷൻ എന്നതിലുപരി നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം മോട്ടിവേഷൻ ഓൾവേസ് എ ഓവർ റേറ്റഡ് ഫീലിംഗ് ഫോർ മീ. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചില കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആക്ച്വലി നമ്മൾ എപ്പോഴും ഒരേ ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, അത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങിക്കോ, കാരണം സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. സോ തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ ആജയ് അമൻ സഖാ.

ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി എസ് പി ബി സാർ. യെസ്, തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. സ്വരത്തിൻ്റെ മാധുര്യം കൊണ്ട് കോടിക്കണക്കിന് ഹൃദയങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മുടെ എസ് പി ബിയുടെ സോങ്ങുകൾ. കാലം കൂടുന്തോറും വൈനിൻ്റെ വീര്യം കൂടുന്നു പറയുന്ന പോലെ തന്നെ എസ് പി ബിയുടെ പാട്ടുകൾ അതെന്നും വീര്യം കൂടിക്കൊണ്ട് തന്നെയായിരിക്കുള്ളൂ. അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് ചോദിക്കാനാണെങ്കിലും പാട്ടുകാരെ കുറിച്ച് പറയാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷമായാലോ. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ ആർ ജെ അമൻ സഖാ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ അജയ് അമൻ സഖ. SPB സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാൻ സരിഗമപ തമിഴിലുണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സും എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് സ്നേഹം കിട്ടിയ പാട്ടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ SPB സാറിൻ്റെ പാട്ടുകൾ പാടിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ എന്നെ ഞാനാക്കിയ പാട്ടുകളിൽ ഒരുപാട് പങ്ക് SPB സാറിൻ്റെ പാട്ടിനുണ്ട്. അതിലെടുത്ത് പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ് കാതൽ രോജാവ് എന്ന് പറയുന്ന പാട്ട്. ആക്ച്വലി ആ പാട്ട് പാടിയിട്ട് എനിക്കന്ന് വയ്യാത്തൊരു ഷെഡ്യൂളായിരുന്നു. ആ വയ്യായികലുപരി ആക്ച്വലി ഞാനന്ന് പാടിക്കഴിഞ്ഞിട്ട് എനിക്ക് ഗോൾഡൻ പെർഫോമൻസ് കിട്ടിയപ്പോൾ ആ നേരത്തുണ്ടായിരുന്നൊരു സന്തോഷം. ആക്ച്വലി ആ പാട്ട് അങ്ങനെ പാടാൻ പറ്റുന്നത് അതിലും നന്നായിട്ട് ഒരാൾ പാടി വെച്ചുകൊണ്ടാണ്. ആ ഇമോഷൻസ് നമുക്കൊരു പാട്ട് പാടുമ്പോൾ ആ ഇമോഷൻസ് കിട്ടിയാലേ നമുക്ക് ആ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. അത് അദ്ദേഹം അത്രയും നന്നായി ആ പാട്ട് പാടി വെച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പാട്ടുകളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകളുടെ സമയമായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ RJ അമൻ സഖാ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. പ്രണയം, സന്തോഷം, വിരഹം, ഭക്തി എന്നീ പറഞ്ഞ എല്ലാ വികാരങ്ങളും തൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കുന്നവർക്ക് എത്തിക്കാൻ പറ്റിയ ഒരു അസാധാരണമായ ഒരു കഴിവ് SPP സാറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്നും ശ്രോതാക്കളുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നത്. ഗായകൻ മാത്രമല്ല, മികച്ച നടനും ഒരു അവതാരകനും കൂടിയാണ് SPP സാർ. നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും സംഗീത റിയാലിറ്റി ഷോകളിലൂടെ ന്യൂ ജനറേഷൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ ആർ ജെ അമൻ സഖാ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആയിരുന്നു അല്ലേ? പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പുതുമ നഷ്ടപ്പെടാത്ത ശബ്ദം, തലമുറകളെ സംഗീതത്തോട് ചേർത്ത് നിർത്തിയ പ്രതിഭ, അതാണ് നമ്മുടെ സ്വന്തം SPB. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും നമ്മുടെ ഓർമ്മകളുടെ ഒരു ഭാഗമാണല്ലേ. വികാരങ്ങൾക്ക് ശബ്ദം നൽകിയ ഗായകനായിരുന്നു നമ്മുടെ SPB. സന്തോഷവും സങ്കടവും പ്രണയവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ജീവിച്ചിരുന്നു. ആ മനോഹര ശബ്ദത്തെ ഓർത്തുകൊണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ RJ അമൻ സഖാ.

0: மறந்தால் எதிர்கோ பிறவி, இத்தனையும் இழந்தால் அவந்தால் துறவி, முடிவதும் அடிவரை முழுவதும் சுகம் தரும், விருதுகள் படித்ததும் மரங்களும் நரைத்திடவா.
1: ஹே ஹலோ, வெல்கம் பேக். திஸ் இஸ் மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டுக்கூடாம் லாஸ்ட் பெஞ்சில் வித் மீ ஆஜய் அமன் சகா. ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടും ഓരോ ഗാനവും ആദ്യ ഗാനം പോലെ ആത്മാർത്ഥതയോടെ പാടിയ ഒരു ഗായകനായിരുന്നു SPB. ഒരു ഗായകൻ എത്ര ഭാഷകളിൽ പാടാം എന്ന ചോദ്യത്തിന് അത്ഭുതകരമായ മറുപടിയാണ് SP ബാലസുബ്രഹ്മണ്യം. ഭാഷകൾ മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ മാധുര്യം ഒരിക്കലും മാറിയില്ല. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ ആർജെ അമൻ സഖാ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. ഒരു നല്ല പുസ്തകത്തിന് ജീവിതം മാറ്റിമറിക്കാൻ കഴിയും. വിങ്സ് ഓഫ് ഫയർ, ആറ്റോമിക് ഹാബിറ്റ്സ്, ദി ആൽക്കമിസ്റ്റ് തുടങ്ങിയ പുസ്തകങ്ങളിൽ ലക്ഷ്യബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ നമ്മെ ഒരുപാട് പ്രചോദിപ്പിക്കുന്നു. ഇന്നെനിക്ക് പറയാനായിട്ടുള്ളത് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന പുസ്തകത്തെ പറ്റിയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളിലായാലും നല്ല ചിന്തകൾ നിലനിർത്തുമ്പോൾ ആത്മവിശ്വാസവും മനഃശക്തിയും വർദ്ധിക്കുകയും വിജയത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഈ പുസ്തകം വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ ദിവസവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് ഓട്ടോമാറ്റിക്കലി വരും. ജേണലിംഗ്, മെഡിറ്റേഷൻ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നന്ദി പറഞ്ഞിട്ടൊക്കെ എണീക്കുക, അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുമ്പോഴും ഒരു നന്ദി പറഞ്ഞിട്ടൊക്കെ ഉറങ്ങാൻ പോവുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സമയം ആർക്ക് വേണ്ടി നിൽക്കില്ല. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. സോ തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ ആർ ജെ അമൻ സഖ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. നമ്മുടെ ചിന്തകൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും വളർത്തിയെടുക്കാൻ പ്രചോദനം നൽകുന്ന ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ പ്രിയപ്പെട്ട കൃതികളിലൊന്നാണ്. സ്വന്തം കഴിവുകളിൽ വിശ്വാസം പുലർത്തുകയും ഭയത്തെയും സംശയത്തെയും മറികടക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ പുസ്തകം വിശദീകരിക്കുന്നു. ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിലൂടെ ജീവിതത്തിലെ വെല്ലുവിളികളെ വിജയകരമായി നേരിടാൻ കഴിയുമെന്ന് എഴുത്തുകാരൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ്. സോ ഒരു മസ്റ്റ് റീഡ് ബുക്ക് തന്നെയാണത്. അപ്പോൾ എൻ്റെ ലിസ്ണേഴ്സ് എല്ലാവരും ഇത് വായിക്കില്ലോ അല്ലേ? സുതരിച്ചു വരാം കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ ആജയ് അമൻ സഖ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. ചില സ്ഥലങ്ങൾ വെറും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമല്ല, ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന പ്രചോദനത്തിൻ്റെ ഉറവിടങ്ങളുമാണ്. അഗസ്ത്യകൂടം, ലഡാക്ക്, കന്യാകുമാരി പോലുള്ള സ്ഥലങ്ങൾ പ്രകൃതിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ശക്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ച കന്യാകുമാരി എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സംഗമിക്കുന്ന ഒരു സ്ഥലമെന്നതാണ്. പ്രകൃതിയുടെ ഈ അത്ഭുത കാഴ്ച കാണാനായിട്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഇവിടെ വരാറുണ്ട്. ഇനിയും കന്യാകുമാരിയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ ആർ ജെ അമൻ സഖാ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കന്യാകുമാരിനെ കുറിച്ചിട്ടാണല്ലേ. അപ്പോൾ മൂന്ന് സമുദ്രങ്ങൾ കൈകോർക്കുന്ന ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അതുല്യ കാഴ്ചകളാൽ സമ്പന്നമാണ്. മനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും കൊണ്ട് ഓരോ സന്ദർശകനും മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്ന ഈ നാട് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമാണ്. കടലിൻ്റെ പശ്ചാത്തലത്തിൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണുന്നത് മനസ്സിന് പുതിയ ഊർജവും പ്രചോദനവും നൽകുന്നു. അതുകൊണ്ട് തന്നെ കന്യാകുമാരി ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണണേ സ്ഥലം. ഏതായാലും ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിന്നും വിത്ത് മീ ആജയ് അമൻ സഖാ.

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ വിത്ത് മീ ആജയ് അമൻ സഖ. അപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയായി. എത്ര പെട്ടെന്നാണല്ലോ സമയം കഴിഞ്ഞു പോയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം. നമ്മൾ ലൈഫിൽ എന്തൊരു ചെറിയ കാര്യം തന്നെ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ അച്ചടക്കത്തോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അതിലുപരി ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ നല്ലൊരു നാളൊക്കെ ആയിട്ട് വിഷ് ചെയ്തുകൊണ്ട് ദിസ് ഈസ് മീ ആർജെ അമൻ സഖ സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്.

மை ரேடியோ 90 FM கேட்டறிஞ கூட்டு கூடா.